ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ഒരു തുടർ പ്രക്രിയയാണ്, മനോഹരമായൊരു സഞ്ചാരമാണ്. പുതിയ പുതിയ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകളും അതോടൊപ്പം തന്നെ സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളിലൂടെയുമാണ് ജീവിതം കടന്നുപോകുന്നത്. ജീവിതത്തിൽ എന്നു വരെ പഠിക്കണം എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഉത്തരം സിമ്പിളാണ്. ജീവിതം ഓരോ നിമിഷവും നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എന്തിനു നാം പഠിക്കാതിരിക്കണം? അല്ലെങ്കിൽ പുതിയ പുതിയ പാഠങ്ങൾക്ക് മുമ്പിൽ നാം പഠിക്കുന്നില്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഓരോ പേജുകളും ഓരോ അധ്യായങ്ങളും പഠിക്കാതെ കടത്തിവിടുന്ന ഒരു വിദ്യാർത്ഥിയുടെ മണ്ടത്തരം പോലെ മൂഢമായി പോകും നമ്മുടെ ജീവിതവും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഓരോ സംഭവങ്ങളെയും ഓരോ ആളുകളെയും ഒക്കെ ഓരോ നിമിഷവും നാം മനസ്സിലാക്കിയും പഠിച്ചും തന്നെ പോകണം. പഠിപ്പിക്കുന്നിടത്തോളം കാലം പഠിക്കാതിരിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമല്ലല്ലോ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ് ഗോയൽ US വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രി ബിസിനസ്, റീറ്റെയിൽ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
0: ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 2ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷനിൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൌകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2ാം ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനംവകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൌകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൌണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൽ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരിയ എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്.
0: കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31 കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ കെ എ തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
0: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2-ാം സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങളുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങളുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച ദിവസം എത്തി നിൽക്കുകയാണ്. ഒരു ദിവസവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഒക്ടോബറിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ സെപ്റ്റംബർ മാസം നിങ്ങൾ ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചെയ്ത് തീർക്കാനുണ്ടോ എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ ഈ സമയം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, അതോ സമയങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ, അതോ സമയങ്ങളിൽ ഇനി എത്ര കിട്ടിയാലാണ് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചെത്തുമ്പോഴത്തേക്ക് നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വേൾഡ് ഹാർട്ട് ഡേ ആണ്. അതായത് നമ്മളുടെ ഹൃദയത്തിനുമുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത്, കേട്ടോ. അതാണ് അപ്പം അതിന് നമ്മൾ ആ ഒരു ഹാർട്ട് ഡേക്ക് അതിന് കൊടുക്കുന്ന ഒരു ഒരു വാക്ക് എന്ന് പറയുന്നത് ഡോണ്ട് മിസ് ദ ബീറ്റ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ബീറ്റ്, ഹൃദയത്തിൻ്റെ ഇടിപ്പ് നമ്മൾ മിസ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലേ. നമ്മൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടു പോകും എന്നല്ലേ അതിനർത്ഥം. അതുകൊണ്ട് ആ ഒരു ബീറ്റ് നമ്മൾ മിസ് ചെയ്യരുത്. അതുകൊണ്ട് ഡോണ്ട് മിസ് ദ ബീറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ആ ഒരു വേൾഡ് ഹാർട്ട് ഡേക്ക് അത്തരത്തിലൊരു വാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് ഇന്ന് ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പാഴാക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിന് അവയർനെസ് കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ. ഒരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ തന്നെ നാഷണൽ കോഫി ഡേ, കാപ്പിക്കുമുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ കാപ്പിക്ക് വേണ്ടിയിട്ടും ഒരു ദിവസമുണ്ട്, അല്ലേ. ചായക്ക് വേണ്ടിയിട്ടും ഒരു ദിവസമുണ്ട്, അതേപോലെ തന്നെ കാപ്പിക്ക് വേണ്ടിയും ഒരു ദിവസമുണ്ടെന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ. അങ്ങനെ ഈ രണ്ട് മൂന്ന് ദിവസം, ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ദിവസത്തിന് പ്രത്യേകതകളായിട്ട് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, നമ്മളുടെ ഹൃദയത്തിനും ഒരു ദിവസം കൊടുത്തിരിക്കുന്നു. രണ്ട്, നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ

0: നമുക്കൊരു ബോധവൽക്കരണം പോലെ, ഒരു വിഷയം പോലെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത് ഫുഡിൻ്റെ, ഫുഡ് എത്രത്തോളം നമ്മൾ പാഴാക്കുന്നുണ്ട്, ഫുഡ് എത്രത്തോളം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുമാണ്. ചിലരൊക്കെയുണ്ട് ഇപ്പം ആവശ്യത്തിന് കുറച്ച് ഫുഡൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കും, കഴിക്കാൻ വേണ്ടി കുറേ ഫുഡ് നമ്മൾ എടുത്തിടും, പക്ഷേ അത്രത്തോളം അവർ കഴിക്കില്ല, അവർ പകുതിയോളം അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോളം അല്ലെങ്കിൽ അവർ വേസ്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ അരിമണിയും നമുക്ക് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം അവരിങ്ങനെ ഇത് ഇതാക്കി കളയുമ്പോൾ അല്ലെങ്കിൽ അത് അത്രയും വേസ്റ്റാക്കി കളയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക, അതത്ര കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ പേര് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ടാവും അല്ലേ. എത്രത്തോളം പേര് ഈ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുകയില്ല. ഇപ്പം കുട്ടികൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആയിക്കോട്ടെ എന്തായിക്കോളും, അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ അവർക്ക് ആ ഒരു പ്ലേറ്റിലോട്ട് അവർക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അനാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അനാവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കാനോ കഴിപ്പിക്കാനോ നമ്മൾ പാടില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ഭക്ഷണം നമ്മൾ സൂക്ഷിച്ച് വെക്കുക, എന്നിട്ട് അതത് കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് വളരെ അധികം ദോഷകരമാണ്, അത് വളരെ മോശവുമാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ചിലവരുണ്ട് ഇപ്പം വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ചുമ്മാ നമ്മളത് വാങ്ങും, അത് വാങ്ങിയിട്ട് അത് കഴിക്കില്ല, പിന്നീട് അത് എങ്ങോട്ടെങ്കിലുമൊക്കെ വലിച്ചെറിയും, അല്ലെങ്കിൽ വാങ്ങിക്കാതെ അത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് യൂട്ടിലൈസ് ചെയ്ത് കളയും. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ നമ്മൾ മാലിന്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ച് ഇത്തരത്തിൽ വേസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മാലിന്യ കൂമ്പാരങ്ങളൊക്കെ എത്രയോ നാളുകളായിട്ടല്ലേ, ഇപ്പം നമ്മൾ ഈ പുതുതായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്ന ഹൈവേയിലോട്ട് നോക്കിയാൽ പോലും ചുമ്മാ പ്ലാസ്റ്റിക് കവറുകൾ, ചപ്പ് ചവറുകൾ വാരി വലിച്ചിട്ട് ആ ഹൈവേ തന്നെ എത്രയോ ചാക്ക് കെട്ടുകളായിട്ട്, പ്ലാസ്റ്റിക് ചാക്ക് കെട്ടുകളിനകത്തായിട്ടാണ് ഹൈവേകൾ മാലിന്യം കൊണ്ടുവന്നത്. അത് കൂടുതലും ഫുഡ് വേസ്റ്റുകളാണ് ഇത്തരത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദുർഗന്ധം വമിക്കും, അതേപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് രോഗങ്ങൾ അതുമൂലം ഉണ്ടാകും, ഒരുപാട് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാകും. ഇന്ന് നമ്മൾ എത്ര എത്ര എത്ര എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എത്ര എത്ര ആവർത്തിച്ചാലും ഇത് വീണ്ടും തന്നെ ശീലമാക്കുകയും ഇത് വീണ്ടും ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ ചുറ്റിനും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് ഇത്തരത്തിലൊരു വീണ്ടും ബോധവൽക്കരണത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9544709912. ഇത് എൻ്റെ റേഡിയോ 91.2 വിലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.
1: വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ആയുധ സ്ഫോടക വസ്തു ലഹരി മരുന്ന് കടത്തുകളിൽ ഏർപ്പെട്ടിരുന്ന ഷെഹസാദ് ഭാട്ടി ശൃംഖലയുടെ 40-ലധികം മൊഡ്യൂൾ

0: വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഏകോപനത്തിലൂടെ തകർത്തതായും ശ്രീ അമിത് ഷാ വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കന്നുകാലി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പശുധൻ ഭീമാ യോജന പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഇൻഷുറൻസ് സേവനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുകയെന്നതാണ് സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, സാങ്കേതികവിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പോർട്ടലെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: इस बीमा पोर्टल का लाभ किसानों को उठाना चाहिए. किसानों के लिए एक समस्या थी, दुर्घटना हो जाए, कोई बीमारी से पशु की मौत हो जाए तो उनकी आजीविका पर सीधा असर पड़ता था और उनकी आजीविका को सुरक्षित करने के लिए यह बीमा योजना प्रधानमंत्री जी ने 2014 में देश के सभी जिलों में चलाया. आज उसको आगे बढ़ाने के लिए टेक्नोलॉजी का इस्तेमाल करते हुए पोर्टल लॉन्च किया गया है.
0: ചരക്ക് സേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങിയ ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ 863 ബില്യൺ ഡോളറിൽ നിന്ന് ഈ വർഷം കയറ്റുമതി 1 ട്രില്യൺ ഡോളറായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഫലമായി ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായി 100 ബില്യൺ ഡോളറിലെത്തിയിട്ടുണ്ട്. 2032 വ്യാപാരം 200 ബില്യൺ ഡോളറായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ജി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 ആരംഭിച്ച ഫാസ്റ്റാഗ് വാർഷിക പാസിന് കീഴിൽ 1 കോടി പാസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര സർക്കാർ. ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും തടസ്സരഹിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ സൌകര്യമൊരുക്കുന്ന ഈ പാസിന് സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയാണ് ഈ നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. 3,075 രൂപ നൽകി 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 200 തവണ ടോൾ പ്ലാസകൾ കടക്കുന്നതുവരെയോ സാധുതയുള്ള ഈ പാസ് എടുക്കുന്നതിലൂടെ ഇടയ്ക്കിടെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യം ഒഴിവാകുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് കോട്ടയത്തുമാണ്. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫിനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ജീവിത രീതികൾ സ്വീകരിക്കാൻ പൌരന്മാരെ പ്രേരിപ്പിക്കുന്ന മിഷൻ ലൈഫ് പദ്ധതി വൻ ജനകീയ പങ്കാളിത്തമാണ് കൈവരിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച ഈ ആഗോള ജനകീയ പ്രസ്ഥാനത്തിൽ 7.3 കോടിയിലധികം ആളുകൾ പങ്കാളികളാണ്. ഊർജ്ജ ജല സംരക്ഷണം, മാലിന്യവും ഇ മാലിന്യവും കുറയ്ക്കൽ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിരോധനം, ആരോഗ്യകരമായ ജീവിതശൈലി, സുസ്ഥിര ഭക്ഷണ രീതികൾ തുടങ്ങി 7 പ്രധാന വിഷയങ്ങളിലൂന്നിയാണ് മിഷൻ ലൈഫ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ വിജയം. ഏക് പേട് മാങ്കേ നാം എന്ന പദ്ധതിക്ക് കീഴിൽ രാജ്യത്തുടനീളം 272 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് 12 ലക്ഷത്തിലധികം ഇക്കോ ക്ലബുകളും പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഏകദേശം 3 ടൺ ക്ഷയരോഗ നിർമ്മാർജ്ജന മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു ഇന്ത്യ. അയൽ രാജ്യങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇന്ത്യ നൽകുന്ന മുൻഗണനയും പ്രതിബദ്ധതയും വ്യക്തമാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണ തുടർന്നുമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഇന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഹൃദയദിനാചരണ പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ കൊയ്ത്ത് തുടരുന്നു. ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും സ്വന്തമാക്കി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ മുരളിയും 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഇന്ത്യയുടെ വിദ്യ രാംരാജ് ദേശീയ റെക്കോർഡോടെ വെങ്കലം സ്വന്തമാക്കി. 5000 മീറ്ററിൽ പാരുൽ ചൌധരി വെങ്കലം നേടി. ഷൂട്ടിംഗിൽ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ 21-കാരി ഇഷാ സിംഗ് വെള്ളിയും കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളുമായി നിലവിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്ത് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ഈച്ചെല്ലാൻ പിഴകൾ കൃത്യമായി ഈടാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതിയുടെ ഇടപെടൽ. കുടിശ്ശിക തുക വൈദ്യുതി ബില്ലുകളുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആലോചിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. പിഴ ഈടാക്കാൻ ഫലപ്രദമായ സംവിധാനമില്ലെങ്കിൽ ഈച്ചെല്ലാൻ നൽകുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. റാബി കൃഷി സീസണിനായി കൃത്യമായ ഏകോപനത്തോടെയും ശാസ്ത്രീയമായ വിലയിരുത്തലോടെയും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ റാബി ക്യാമ്പയിൻ 2026 ദേശീയ കാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോട് കേന്ദ്ര സർക്കാരിന് എല്ലാ കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യൻ നാവികസേന കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. 58.81% പോളിംഗ് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ ഇരട്ട മെഡൽ തിളക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

തിരികെയെത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഫുഡ് നിങ്ങളെ വേസ്റ്റ് ചെയ്യാതിരിക്കുക, ഫുഡ് ആവശ്യത്തിന് മാത്രം നിങ്ങൾ കഴിക്കുക എന്നുള്ളൊരു കാര്യം. കഴിച്ചിട്ട് അത് കൃത്യമായി പ്രോപ്പറായി എന്തെങ്കിലും വേസ്റ്റ് വരികയാണെങ്കിൽ അത് കൃത്യമായി പരിപാലിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് കുറിച്ച് സംസാരിക്കാനാണ്. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? പക്ഷെ കഴിക്കാതെ ബാക്കി വരുന്ന ഭക്ഷണത്തിന്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതായത് ഒരു പ്ലേറ്റിൽ ബാക്കി വെക്കുന്ന കുറച്ചൊരു ചോറ് അല്ലെങ്കിൽ ഒരു വിവാഹ സദ്യയിൽ കഴിക്കാതെ മാറ്റി വെക്കുന്ന കുറച്ച് വിഭവങ്ങൾ, വീട്ടിൽ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ കിടന്ന അവസാനം നമ്മൾ കളയുന്ന ഭക്ഷണം, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ കോടിക്കണക്കിന് ആളുകൾ ഭക്ഷണം പാഴാക്കുമ്പോൾ അത് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഫുഡ് വേസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആവശ്യമുള്ളതിലധികം ഭക്ഷണം പാകം നമ്മൾ ചെയ്യുക, പ്ലേറ്റിൽ കഴിക്കാനാകുന്നതിലധികം നമ്മൾ എടുക്കുക, ഭക്ഷണം ശരിയായി സൂക്ഷിക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി, ക്വാളിറ്റി ഇതൊക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ ഭക്ഷണം വാങ്ങിക്കൂട്ടുന്നത്, ഹോട്ടലുകളിലും ആഘോഷങ്ങളിലും ഒക്കെ ആവശ്യത്തിലധികം ഭക്ഷണം ഒരുക്കുന്നത്, വീട്ടിലെ ലെഫ്റ്റ് ഓവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെയുള്ള ഭക്ഷണം നമ്മൾ കളയുന്നത്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം കളയുന്ന ആ ഒരു ഭക്ഷണം മറ്റൊരാൾ ഒരു നേരത്തെ ഭക്ഷണമാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്ന ചിന്ത തന്നെ നമ്മളെ ഒന്ന് നിർത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് അല്ലേ? ഒരു ചെറിയൊരു മാറ്റമെന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. ഭക്ഷണം പാഴാക്കാതിരിക്കാൻ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. വേണമെങ്കിൽ വീണ്ടും നമുക്കെടുക്കാം എന്ന രീതിയിൽ ആദ്യം കുറച്ച് മാത്രം പ്ലേറ്റിൽ നിന്ന് നമുക്കെടുക്കാം. ബാക്കി വരുന്ന ഭക്ഷണം ശരിയായി സൂക്ഷിച്ച് നമുക്ക് അടുത്ത ആ ഒരു ഭക്ഷണത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിന് മാത്രം നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. വീട്ടിൽ നമുക്ക് ഫുഡ് ഷെയർ ചെയ്യാനുള്ളൊരു ശീലം കൂടി നമുക്കിങ്ങനെ വളർത്തിയെടുക്കാം. നമുക്ക് ഇത് ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ലെവൽ നമ്മൾ എത്തുമ്പോഴല്ല ഈ ഒരു കാര്യം ആലോചിക്കേണ്ടത്. വീട്ടിലുള്ള കുട്ടികൾ മുതൽ വരെയുള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു ചിന്തകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുഞ്ഞു കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ അവരിൽ നിന്ന് തുടങ്ങുന്ന ശീലം ഒരു ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവർക്കും അത് പകർത്താം എന്നുള്ളതേ ഉള്ളൂ അല്ലേ? നമ്മൾ ആവശ്യത്തിന് മാത്രം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്താൽ മതി. ചിലരുണ്ട് ഒരു 10 വിഭവങ്ങളെങ്കിലും അവർക്ക് ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് മതിയാവാത്ത ആളുകളുണ്ട്. എന്താ ഇന്ന് തോരൻ വെച്ച് കഴിഞ്ഞാൽ അവിയലില്ലേ, അവിയൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. ആ ആവശ്യത്തിന് മാത്രം കഴിക്കുന്നതിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അനാവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി വെച്ചത് മുഴുവനും വേസ്റ്റാകും. നിങ്ങൾക്ക് കണ്ടാൽ മാത്രം പോരല്ലോ, നമുക്ക് കഴിക്കുകയും കൂടി വേണ്ടേ? നമുക്ക് കുറച്ച് നമ്മൾ കഴിക്കണ്ടേ? നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം നമ്മൾ കഴിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഒരു ശരി ഇത്രയോ വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് നിങ്ങൾ ഇത് കഴിക്കാതെ ആവുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്ര ഫുഡാണ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തോന്നാറല്ലേ, വിവാഹത്തിനും അല്ലെങ്കിൽ വിവാഹ സൽക്കാരത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം കുറേ ഫുഡ് ഇങ്ങനെ അധികം വന്നിട്ട് ആരും കഴിക്കാതെയൊക്കെ പോയിട്ട് വലിയ കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് തള്ളിക്കളയുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം അതും നമ്മൾ അതും ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്നാൽ നമുക്ക് ഭക്ഷണം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊരു പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സ് പിന്നീട് അനുവദിക്കത്തില്ല. കാര്യം ഇത് കിട്ടാതെ എത്രയോ ആളുകൾ നമ്മളുടെ ചുറ്റിനും ജീവിക്കുന്നുണ്ട്. ഇത് കിട്ടാതെ എത്രയോ ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലയുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700091 2. ഇത് എന്റെ റേഡിയോ 91.2 വിലോണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഫുഡ് വേസ്റ്റ് എന്ന വിഷയമാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് കാപ്പി ദിനമാണ് കൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. കാപ്പി എന്ന് പറയുന്നൊരു സാധനം നമ്മളുടെ മൂഡ് സ്റ്റെബിലൈസറായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നൊരു പാനീയമാണ് അല്ലേ കാപ്പി എന്ന് പറയുന്നത്. ആ കാപ്പി എന്ന് പറയുന്നത് നമ്മൾ പല രീതിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാപ്പി കുടിച്ചോ എന്ന് നമ്മൾ രാവിലെ ചോദിക്കത്തില്ലേ എല്ലാവരോടും. രാവിലെ കണ്ണ് തുറന്ന ഉടനെ തന്നെ നമ്മൾ ചിലരുടെ മനസ്സിലിങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാപ്പി കുടിച്ചോ എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ഈ അനുഭവമാണ്, സ്വന്തം അനുഭവമാണ് പറയുന്നത്. കൈ പൈസ ഇല്ലാത്തതിന്റെ പേരിലോ പോയാ കിട്ടാത്തതിന്റെ പേരിലോ അല്ലാതെ പോവാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ച ഒരു വ്യക്തിയായതിന്റെ പേര് ഞാൻ പറയാം. അതായത് ചില ഇടവഴികളിലൂടെ പോകുമ്പോ, അതായത് നേരത്തെ പറഞ്ഞ പോലെ മാലിന്യ കൂമ്പാരങ്ങൾ വലിച്ചെറിയുന്ന വലിയല്ല ഇടവഴികളിലൂടെ പോകുമ്പം ചിലപ്പം ഈ വലിച്ചെറിയുന്ന കേസിനകത്ത് കാണുന്ന ഭക്ഷണത്തിന്റെ അളവ് കാണുമ്പം, സത്യം പറയാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, എനിക്ക് വളരെയേറെ വിഷമവും കാര്യങ്ങളും വരും. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ അറബിക് ബ്രെഡ്, ഇംഗ്ലീഷിൽ പറയാ, അറബിൽ അതിന് ഇംഗ്ലീഷിൽ അതിന്റെ പേര്, പിന്നെ അറബിൽ പറയുന്ന കുബൂസ് എന്നാണ് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പിന്നെ അറബിലുള്ളതിന്റെ ഇംഗ്ലീഷ് അർത്ഥമാണ് അറബിക് ബ്രെഡ്. ഇത് ഞാൻ നോക്കുമ്പോ ഉണ്ടെന്ന് അന്നത്തെ കാലത്ത് വലിയൊരു വില കൂടിയ വണ്ടി വന്ന ഒരു വലിയൊരു മനുഷ്യൻ റോഡരുവിന് ഒരു കഷണം കിടന്നപ്പോ ഇറങ്ങി വണ്ടി നിർത്തിച്ച് ഇറങ്ങി അതൊരു കല്ലിന്റെ പുറത്തെടുത്ത് വെച്ച് ആരെങ്കിലും ബന്ധത്തിലുള്ളവരോ പരിചയക്കാരോ ആരെങ്കിലും ഒരു കുറെ ആള് പ്രവാസിയായിട്ട് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഞാൻ അന്ന് അത് കണ്ടു. അത് ഇവിടെ ഈ നാട്ടില് അതായത് വില പിടിപ്പുള്ള ആഹാരത്തിന്റെ അവശിഷ്ടം, അവശിഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല, ആഹാരത്തിന്റെ ഒരു ഭാഗം വലിച്ച് ഈ ചെറിയ ചെറിയ റോഡുകളിൽ, വലിയ റോഡല്ല, ബസ് സർവീസോ ബസ്സോ പോകുന്നവിടുത്തെ കാര്യമല്ല, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. തൊട്ട് അവിടെ വലിച്ചെറിയുമ്പം എത്രയോ ആളുകൾ ആഹാരം കിട്ടാതെ, ഒരു നേരത്തെ ആഹാരത്തിന് എന്തോന്നില്ലാതെ എത്രയോ ആളുകൾ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം. അതായത് മറ്റ് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതോടെ കാര്യം, പിന്നെ കുറെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉള്ളതിന്റെ പേര് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അവർ, അത് വേറെ കാര്യം. അത് അറിഞ്ഞുകൊണ്ട് ആഹാരം വേസ്റ്റ് ആക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മയായി പറയുകയാണ്, ചെയ്തു പോയത് തെറ്റായി പോയി പോട്ടെ, ഇനിയുള്ളവരെങ്കിലും ചെയ്യാതിരിക്കുക എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് തൽക്കാലം വിരാമം.
0: ഓക്കെ, താങ്ക് യു. അതായത് ചിലപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ കണ്ണിന് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നാറുണ്ട് അല്ലേ. ചിലർക്ക് ഇത് കൊടുത്തായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്, അങ്ങനെ ഒരുപാട് നമുക്കിങ്ങനെ നമ്മളുടെ മനസ്സിലിങ്ങനെ തോന്നിയേക്കാം അല്ലേ. എത്രയോ പേരിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ആ ഒരു അവർക്ക് കിട്ടാതാവുമ്പോൾ അവരുടെ ആ ലോകത്തെ ഏറ്റവും വലിയ ഒരു രുചി എന്ന് പറയുന്നത് വിശപ്പിനാണ്. നമുക്ക് ആ വിശപ്പ് ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അല്ലേ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം.
0: നമസ്കാരം.
2: ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. ഈശ്വരൻ നമുക്ക് ദാനമായി തരുന്ന ഒരു സമ്പത്താണ് ഭക്ഷണം. നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ പണം സമ്പത്തി എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് നല്ല വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ട് കഴിക്കാൻ വയ്യാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ വിശപ്പിന്റെ കാഠിന്യം വലുത് തന്നെയാണ്. നമ്മള് ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കി കളയരുത്. ഭക്ഷണം എന്ന് വെച്ചാൽ അത്ര വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഭക്ഷണവും വസ്ത്രം വെള്ളം ഇത് എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രയും നമുക്ക് ഭൂമിയെ സന്തോഷിക്കാൻ പറ്റും.
0: ജീവിതത്തിൽ
2: ഏറ്റവും വലുത് മനുഷ്യന് ഭക്ഷണവും വെള്ളവും വസ്ത്രമാണ്. ഇത് ആർക്ക് നമ്മൾ ദാനം ചെയ്യുന്നു നമ്മുടെ ജീവിതവും അത്രയും വിശാലതയും സമാധാനവും സന്തോഷമുള്ളതായി തീർക്കും. അപ്പൊ ഇന്ന് എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടട്ടെ, നല്ല വസ്ത്രവും വെള്ളവും എല്ലാം കിട്ടി സന്തോഷമായിട്ട് എല്ലാവരും മുന്നോട്ട്, ലോകത്തുള്ള എല്ലാ ജനങ്ങളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല.
0: ഓക്കെ, അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്.
3: ആ ഇപ്പൊ ഈ ആഹാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഞങ്ങളൊരു മൂന്ന് നാല് വർഷത്തിന് മുമ്പ് ഒരു കല്യാണത്തിന് പോയി. ഞാനൊരു ഷോപ്പിൽ നിൽക്കുന്നതാ, ആ ഷോപ്പിൽ സാധനങ്ങൾ കൊണ്ടിറക്കുന്ന അദ്ദേഹത്തിന്റെ മോലാളിയുടെ വീട്ടിലെ കല്യാണം പോയത്. ഓക്കെ, അവിടെ ചെന്നപ്പോ നമുക്ക് നമ്മൾ പോലും കണ്ടിട്ടില്ല കുറെ ഭക്ഷണങ്ങളുണ്ട് അവിടെ, ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. അതിലുപരി രസം എനിക്ക് രസമായിട്ട് തോന്നിയത്, ഈ ആളുകളെല്ലാം വരുന്ന ഇവർക്ക് എവിടുന്ന് എടുക്കണം, എന്ത് കഴിക്കണം, എങ്ങോട്ട് കൊണ്ട് കളയണമെന്ന് അറിയത്തില്ല. ഈ ഈ സാധനം ഒരെണ്ണം എടുത്തിട്ട് അതൊന്ന് കുറച്ച് ഒന്ന് എടുക്കു വാങ്ങ, ഞാനത് ദൂരെ നോക്കുമോ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ട് നമുക്ക് ഞാൻ ആദ്യമായിട്ട് കാണുമോ സത്യത്തില്. അപ്പൊ എങ്ങനെ ഞങ്ങൾക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയാമേ ഞങ്ങൾ നീ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഒരേ ആൾക്കാര് ഇവിടുന്ന് വന്നിട്ട് കുറെ സാധനം വാങ്ങിയിട്ട് അതിനകത്തുനിന്ന് കുറച്ചൊന്ന് രുചിച്ചിട്ട് അത് വേച്ചിക്കൊണ്ടിട്ട് ആ പ്ലേറ്റ് അടുത്ത സാധനം വാങ്ങാൻ വന്ന് നിൽക്കുക, മനസ്സിലായോ? അപ്പൊ എല്ലാ ആൾക്കാരും കൂടെ വാങ്ങിച്ചിട്ട് നമ്മളവിടുന്ന് ഞങ്ങളവിടുന്ന് കപ്പയാ കഴിച്ചത്, കപ്പ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് പോലെ സംഭവം കഴിച്ചാണ്. അപ്പൊ ഇവിടുന്ന് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റിയത് ഈ വേസ്റ്റ് ടേക്കുന്ന എടുത്തടാ, എന്തോരം എന്തോരം ഭക്ഷണങ്ങളാ, ബിരിയാണി ആയിട്ടായാലും ചോറ് മീൻകറി അത് ഇത് അയ്യോ ചപ്പാത്തി അത് ഇത്, ഞാൻ ഈ ഫുഡ് ഇത്രയും വേസ്റ്റ് ആക്കുന്ന എന്റെ ജീവിതത്തില്. അപ്പൊ എന്തോരം ഈ ഇത്രയും ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരിടത്ത് എത്രയോ പേര് ഫുഡ് ഇല്ലാതെ കിടന്ന് കരയുന്നവരുണ്ട്. അതല്ല ഈ എടുക്കാൻ പോകുന്നവര് അവര് മര്യാദയിൽ ഒരു നമുക്ക് നമ്മുടെ വയറിൽ കൊള്ളുന്ന ഭക്ഷണം നമുക്കറിയില്ലേ. അതിലുപരി ഇവരെന്തിനാ ഇത്രയും ആരെ കാണിക്കാനാ, എന്തിനു വേണ്ടിയിട്ടാ, എന്ത് ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഇവര് ഇത്രയും ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത്. ഇതെല്ലാം ആൾക്കാർ കഴിക്കുന്ന നമുക്കെപ്പോഴും നമുക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. എത്ര അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മളെല്ലാവരും കഴിച്ചു പോകുന്നുണ്ട്. നമ്മളിപ്പോ കാണുന്ന നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ഹോട്ടലിൽ ഞാൻ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നലെ വേസ്റ്റ് ആക്കിയത് 65 പേര് കഴിക്കേണ്ട ഫുഡായിരുന്നു. മനസ്സിലായ വേസ്റ്റിലിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഭക്ഷണം പാഴാക്കാതിരിക്കുന്നു. എത്ര നമ്മൾ കേട്ടാലും പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഇത്രയും വേസ്റ്റ് ആക്കുന്നത് ഫുഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കഴിക്കാൻ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ വയറിൽ കൊള്ളാൻ പറ്റുന്ന നമ്മളായിട്ട് പാഴാക്കാതിരിക്കുക. വേറെ ആരും നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ എല്ലാരും ഇങ്ങനെ ചർച്ച ചെയ്യും, പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പൈസ ഉള്ളവര് ഈ പൈസയുടെ പൈസ ഇല്ലാത്തവരായാലും ബാക്കിയുള്ളവർ ചെയ്യുമ്പം അയ്യോ അവരുടെ വീട്ടിൽ ഇത്രയൊക്കെ ചെയ്തു നമുക്കിത് ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാ, ഇത് ഏതെങ്കിലും ഒരു പാവത്തിനൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെ കിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മൾ എപ്പോഴും വേണ്ടത് നമുക്ക് ആവശ്യമുള്ള ആഹാരത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക, നമ്മൾ ജോലി ചെയ്ത് അത് നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നേരത്തെ സുമയ്യ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാൻ പഠിക്കുക. ഞാനിപ്പോ വന്നിരുന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ ഉണ്ടല്ലോ, നമ്മൾ രണ്ടോ ഒരു പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്റെ മക്കൾ കൂടെ ഞാൻ എനിക്ക് അത് മതിയെന്നുണ്ടെങ്കിൽ ഇന്ന കഴിക്കുക. എന്റെ മോളും പറയും അമ്മ ഭക്ഷണം വേസ്റ്റ് ആക്കരുത് അത് കഴിച്ചോ, നമ്മൾ ഇച്ചിരി വേണമെങ്കിൽ തന്നെ ഞാൻ പിന്നെ ഒരു ഉരുളി ഉള്ളെങ്കിൽ ഞാൻ കഴിക്കും എന്നറിയാവോ. നമ്മളത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ പോകാന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്തോ, ഫുഡ് പാഴാക്കാതിരിക്കുക. നമുക്ക് എനർജിക്ക് വേണ്ട ഒരു സംഭവമാണ് ഫുഡ്, അതെല്ലാവരും കറക്റ്റ് ആയിട്ട് വേണ്ട ഒരു സുമയ പറഞ്ഞ പോലെ തോരൻ അവിയൽ സാമ്പാർ കിച്ചടി കൊച്ചടി എല്ലാം ഉണ്ടാക്കണ്ടോ. ഒരു ദിവസം ഒരു അവിയല് മീൻകറി അതുപോലെ ഒരു മോരുണ്ടേ നമുക്ക് അന്നത്തെ ആവശ്യമായി, ബാലൻസ് പച്ചക്കറി ഉണ്ടെ നമുക്ക് നാളത്തേക്ക് വെക്കാലോ. നമുക്ക് അങ്ങനെ നമ്മൾ ശീലിക്കുക. എല്ലാ ആൾക്കാരും നല്ലൊരു ദിവസമായിട്ട് സുമയക്ക് നല്ലൊരു
4: അപ്പോ നമ്മള് ശരിയാണ്, നമ്മള് ഒരു കല്യാണത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴും അവിടെ വേസ്റ്റ് ചിലപ്പം ചിലർക്ക് കിട്ടാണ്ടായി പോവും. അതായത് ഒരുപാട് തിരക്കുള്ള കല്യാണവും ഒരുപാട് തിരക്കുള്ള ഫംഗ്ഷനും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടാതായി പോവും, കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയും കൂടി പരിഗണിച്ച് അവർക്കും കൂടെ ഒരു പരിഗണന കൊടുത്തിട്ട് നമുക്ക് ഇന്നതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് വേസ്റ്റ് ചെയ്യാതെ ബാക്കിയുള്ളവർക്കും കൂടി കിട്ടട്ടെ എന്ന ധാരണയോടുകൂടി നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് വേസ്റ്റ് അവിടെ നിന്ന് ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി കുറച്ച് ശ്രദ്ധ ഇതിനകത്ത് കാണിക്കുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ൽ

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: സുഹൃത്തുക്കളെ, ഞാനിപ്പോ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കിപ്പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളം കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: ഗേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് ഫുഡ് വേസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ഫുഡിൻ്റെ നമുക്ക് ഫുഡ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും വേസ്റ്റ് ചെയ്താൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന് മുമ്പ് ഇന്ന് ഹൃദയ ദിനമാണ്.
0: അതെ അതെ അതെ, ഹൃദയ ദിനമാണ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ആദ്യം പറഞ്ഞിരുന്നു.
1: ആരോഗ്യമുള്ളൊരു ഹൃദയം
0: അവർക്ക്
1: ഉണ്ടാകട്ടെ. ഭക്ഷണമൊക്കെ എല്ലാരും ശ്രദ്ധിച്ചു കഴിക്കുക. ഈ വേസ്റ്റ് ആക്കാൻ പോലെ തന്നെ സൂക്ഷിക്കുക, അകത്തോട്ട് വന്ന് സൂക്ഷിക്കുക, എല്ലാരും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഹൃദയം നല്ലതായാൽ മാത്രം പോരാ, അതിൽ നിന്ന് സ്നേഹം കൂടി പുറത്തേക്ക് വരിക. സഹായിക്കാനുള്ള ഒരു മനസ്സും ട്ടെ എല്ലാവർക്കും എന്നാശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഭക്ഷ്യദിനം, ഞാനൊരു ചെറിയ സംഭവം ഇന്നലെ ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ കുട്ടി, നമ്മള് ഇവിടെ ഉള്ളവരെല്ലാം പുറത്തുനിന്ന് വന്നവരാണ്, എന്താ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഞാനിങ്ങനെ ഒരു കുഞ്ഞ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് തവണ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ നടന്നപ്പോ ഈ കുഞ്ഞിനെ ഇങ്ങനെ കാണുന്നു. ഒരു 2 വയസ്സ് കാണും. അവളിങ്ങനെ ഒരു ഫ്രോക്കിട്ട് ഇങ്ങനെ ചാരി ആ കമ്പിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ റോഡില്. അപ്പം അച്ഛൻ കഞ്ഞി വെക്കുകയാണ്. അത് അവിടെ നിന്നൊക്കെയുള്ള വൃക്ഷങ്ങളിൽ നിന്നുള്ള ചുള്ളി എടുത്തുകൊണ്ട് വന്നാണ് ഇത് കത്തിക്കുന്നത്. അതാണ്ട് ഒരു മണിക്ക് ശേഷമുള്ള സംഭവമാണ്. അപ്പൊ അത് വെന്തിട്ട് വേണം ഇവക്ക് ഭക്ഷണം കഴിക്കാൻ. എനിക്ക് ഈ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും എന്റെ മനസ്സിൽ അത് വല്ലാത്തൊരു വല്ലാതെ ഫീൽ ചെയ്യുന്നു. പക്ഷെ അവിടെ അടുത്തൊരു കടയും ഇല്ല, ഇത്തിരി ദൂരെ പോണം കട.
0: അപ്പൊ
1: ഞാൻ ബാഗിൽ നിന്ന് നമ്മള് ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന അടുത്ത കൈ അറിയരുതെന്ന് പറഞ്ഞു. നല്ലൊരു സംഭവം, ഒരു ഇത് ചെയ്ത ഒരു സംഭവം പറയാണ്. അവളതൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നിറങ്ങി. ഞാനപ്പോ എന്റെ ബാഗിൽ നിന്ന് ഇത്തിരി പൈസ എടുത്ത് കൈ കൊടുത്തു. നടന്നു വന്നിട്ട് ഞാൻ തിരിച്ചുപോയി പൈസ കൊടുത്താണ്. എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു കൂലിയാണ്, ഇവിടെ കൂലി ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉച്ചക്ക് കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ്. അവര് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഇങ്ങനെ കമ്പൊക്കെ പിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കത്തിക്കുന്ന ഒരു പഴയ കാലത്ത് ഒരു നമ്മുടെ പഴയ യുഗത്തിലേക്കൊന്ന് തിരിഞ്ഞുപോയി പെട്ടെന്ന്. അപ്പൊ ആ ഒരു കാഴ്ച വല്ലാതെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നടന്ന് കുറച്ച് വന്ന് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോഴേ എന്റെ മനസ്സിൽ ആ കുഞ്ഞിന്റെ മുഖം ഇങ്ങനെ. അപ്പൊ അവിടെ എനിക്ക് ഉമ്മയൊക്കെ ഇങ്ങനെ ഫ്ലൈങ് കിസ് ഒക്കെ തന്നു, ഷേക്കാൻ്റെ ഒക്കെ തന്നു. അപ്പൊ
0: തീർച്ചയായിട്ടും അത് മനസ്സിനെ പെട്ടെന്ന് നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതല്ലേ.
1: പിന്നെ നമ്മൾ എത്ര രൂപ നമ്മൾ വേസ്റ്റ് ആക്കുന്നു, എന്തിനൊക്കെ വേണ്ടിട്ട് നമ്മൾ ആവശ്യമായിട്ട് ചെലവഴിക്കുന്നു. അപ്പൊ എനിക്ക് അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു ടെൻഷൻ. അപ്പൊ എനിക്ക് ഇനി എപ്പോഴെങ്കിലും അവളെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. കാരണം ആ വിശപ്പ് സമയത്ത് അന്നേരം ആഹാരമായിരുന്നു വേണ്ടതെന്ന് എനിക്ക് തോന്നി.
0: അതെ, വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കൊണ്ട് വയറ് നിറയ്ക്കുക എന്നുള്ളൊരു കാര്യമല്ലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക.
1: എല്ലാം അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല നമുക്ക്. പക്ഷെ ചിലത് നമ്മളെ അങ്ങ് വല്ലാണ്ടങ്ങ് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു രംഗം എന്റെ ഫേസിൽ നിന്ന് മാറുന്നില്ല. ശരിക്കും എനിക്ക് അത് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്.
0: അവരുടെ മറ്റുള്ളവരുടെ ആ ഒരു വിഷമങ്ങളും നമുക്കത് ഫീൽ ചെയ്യുക എന്ന് പറയുന്നതും ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ. നമസ്കാരം.
0: നമസ്കാരം.
2: ഇന്ന് ലോക ഹൃദയ ദിന ദിവസമാണല്ല.
0: അതെ.
2: മോള് പറഞ്ഞത് ഭക്ഷണത്തിനെ പറ്റിയാ.
0: അതെ അതെ, നമ്മൾ ആദ്യം ഹൃദയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു, എന്നിട്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്.
2: ഞാൻ കേട്ടു പോണം. മോളെ ഭക്ഷണത്തിന്റെ വില അറിഞ്ഞ് ജീവിച്ച ഒരു ഒരിക്കൽ പോലും ഭക്ഷണം വേശാക്കത്തില്ല.
0: അതെ.
2: ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മോളെ ഒരു ചോറ് തറയി പോയാലാ ഞങ്ങളെ കൊണ്ട് അത് എടുത്ത് തീറ്റിക്ക്. ഞങ്ങൾ അത്ര വിശപ്പറിഞ്ഞ് ജീവിച്ചവരാ. ഇന്ന് നമ്മള് എവിടെ ചെന്നാലും ഭക്ഷണം എന്താ വെച്ച ഈ അമ്പലങ്ങളിൽ ഭക്ഷണം നടത്തുമല്ല. മോളെ എന്ത് ചോറാ കൊണ്ടിന്ന് വെറുതെ കുഴിക്കകത്ത് തട്ടുന്നത്? മോളെ നമുക്ക് വേണ്ടുന്ന ഒരു ഭക്ഷണം മേടിച്ച് നമ്മൾ കഴിച്ചാ പോരായോ? നമ്മൾ എന്തിനിങ്ങനെ കുഴി നികത്തുന്നത്? പിന്നെ അതേപോലെ തന്നെ മോളെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ എല്ലാ സമുദായത്തിന്റെയും കല്യാണ ആഡിറ്റോറിയത്തിന്റെ മുന്നിൽ ഒരു കാപ്പി, അത് ഏതെല്ലാം സൈസ, ഇതെല്ലാം മേടിച്ച് കഴിച്ച് വയറ് നിറച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഇല്ല, ഊണിന്റെ മുമ്പിലോട്ടിരിക്കുമ്പോ ആർക്കും ചോറ് വേണ്ട, അല്ലെ ബിരിയാണി വേണ്ട, ഇതെല്ലാം കൊണ്ടുവന്ന് മോളെ വെറുതെ കുഴി നിറയ്ക്കുന്നില്ലേ? ഈ കാപ്പി പരിപാടി ഇല്ലെങ്കിൽ ഏകദേശമൊക്കെ ചോറങ്ങ് ചെലവാകും. ഞാൻ ഈയിടെ ഒരു കല്യാണത്തിന് പോയി മോളെ, ഒരു വലിയ സമ്പന്നന്റെ വീട്ടില് 1 രൂപ പോലും മേടിക്കാതാ കല്യാണം നടത്തിയ, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ. പക്ഷെ അവിടെ ചായക്കട പരിപാടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ വെച്ച ചോറല്ല ഒരെണ്ണം പോലും ഇല്ലാതെ അഞ്ഞിൽ പറക്കി തിന്ന്. അത് കുറവും വന്നില്ല, കൂടുതലും വന്നില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ ഇല്ലായ്മക്കാരെ തെരഞ്ഞു പിടിച്ച് നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യ് ഇങ്ങനെ കൊണ്ട് ചെന്ന് വേസ്റ്റാക്കി കുടിനകത്തുന്ന എന്തിനാണ് മോളെ.
0: അതെ അതെ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം.
3: താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
0: തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ കോൾസും നമ്മൾ എപ്പോഴും പറയും, ഓരോ കോൾസും നമുക്ക് അത്രയേറെ വിലപ്പെട്ട കോൾസുകളാണ്, നമുക്ക് അത്രയധികം സംസാരിക്കേണ്ട കോൾസുകളാണ്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോഴും ആ ഒരു ഇത് നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: ഗുഡ്
0: മോർണിംഗ്. പറഞ്ഞോളൂ ചേട്ടാ.
4: ഞാൻ ഇത് ഈ നമ്മൾ വിളിക്കുന്നതിനെ കൈ സുഖം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നു. അയൽക്കാരിയെ എല്ലാ പാസഞ്ചറും പറഞ്ഞു കഴിഞ്ഞു, ഇനിയും വെറുതെ സമയങ്ങളായി.
0: നമുക്ക് കേൾക്കാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ഇത്തിരി ഒന്ന് സംസാരിക്കാമോ?
4: എല്ലാവരും പറയുന്നത് തന്നെ കേൾക്കാൻ ആ ഒരു സുഖം കേട്ടോണ്ടിരിക്കുക.
0: അതെ.
4: പിന്നെ അടുത്ത് തന്നെ റേഡിയോ, ഞാനൊരു കാപ്പന്റെ ഒരു പെയിന്ററാണ്, ഒരു അംബാസഡർ കാറിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അപ്പൊ വല്ലപ്പോഴും ഒക്കെ പണിക്ക് പോയി. ഇപ്പൊ എന്നെ എന്റെ ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞായിരുന്നു, ഈ മദ്യ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥ പ്രശ്നം മദ്യപാനമല്ല, ഈ പിന്നെ ഞാൻ എല്ലാത്തിനും പിന്നെ ഇത് ഈ ആഹാരം വേസ്റ്റ് ചെയ്യുന്ന ഇന്ന് രാവിലെ സംഭവിച്ചത് 10 ഇടിയപ്പം ഇന്നലത്തെ എടുത്ത് പറഞ്ഞു. അപ്പം ഇത് ഭാഗ്യത്തിന് ഒരു പോത്തുമുണ്ട്. അപ്പൊ ഞാൻ എന്നെ ഇപ്പൊ എല്ലാവരും വീട്ടിലുള്ള ഒരുവിധപ്പെട്ടവരെല്ലാം വിളിക്കുന്ന വേസ്റ്റ് എന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അത് ശരിയോ തെറ്റോ എന്നറിഞ്ഞുകൂടാ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാത്രി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രിയിൽ ഒന്നും കഴിക്കത്തില്ല. പിന്നെ അപ്പൊ ഈ രാവിലത്തെ വരുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചിട്ട് കുറെ വെള്ളവും കുടിച്ചോ കിടക്കും. എനിക്ക് 67 വയസ്സാവാൻ പോകുന്നു. ഇതേവരെ ഒരു ഈ പാരസെറ്റാമോൾ അല്ലാതെ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടുമില്ല. ഇനി നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞും കൂടാ. ഞാൻ പറയുന്നത് എന്താ, ഇതേപോലെ ഈ ഇപ്പൊ ഈ പറഞ്ഞവരെല്ലാം 100% ശരിയാണ്.
0: അതായത് നമുക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ പരമാവധി നമ്മൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുമെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇത് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് അവരുടെ മുമ്പിൽ ഭക്ഷണങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. അപ്പം അത് അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യത്തിൽ നിന്ന് ആളുകളെ മാറ്റണമെന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആളുകൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തോട്ട്സുകൾ, അവർ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണായിട്ട് വരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: ജെസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ ഇന്ന് കുറേ പ്രത്യേകതകളുള്ള ഒരു ദിവസമായിരുന്നു അല്ലെ? ഇന്ന് ലോക ഹൃദയ ദിനമായിരുന്നു, അതേപോലെ തന്നെ ഇന്ന് കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിനമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഇന്ന് ഭക്ഷ്യദിനമായതുകൊണ്ട് അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ ബോധവൽക്കരണത്തെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പം ഇത് മൂന്നും കൂടെ നമുക്ക് ഒന്ന് കമ്പയിൻ ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലെ? ഭക്ഷണമില്ലാതെ നമുക്ക് ആരോഗ്യപരമായിട്ടിരിക്കാനും പറ്റത്തില്ല. നമ്മളുടെ ഹൃദയമായിക്കോട്ടെ, നമ്മളുടെ ശരീരത്തുള്ള ഏതവയവുമായിക്കോട്ടെ, അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടും നല്ല പോഷകത്തോടെയും ഇരിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഭക്ഷണം നമ്മൾ നിലനിർത്തുക, നന്നായി ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, അനാവശ്യമായി അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദാണ്ട് ഓണാട്ടുകര പാസഞ്ചർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നാളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

രാവിലെ അലാറം കേൾക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതും മുൻപ് അവസാനമായി ഫോൺ നോക്കുന്നത് വരെ നമ്മുടെ ഒരു ദിവസം പോലും ടെക്നോളജിയുടെ സാന്നിധ്യമില്ലാതെ കടന്നു പോകുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, പണം അയക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, വാർത്തകൾ അറിയുന്നതും യാത്ര പോകാനുള്ള വഴി കണ്ടെത്തുന്നതും പഠിക്കുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ ഇന്നൊരു സ്ക്രീനിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ടെക്നോളജി ഇത്രയുമധികം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. ഒരു പുതിയ ഫീച്ചർ വന്നാൽ നമ്മൾ ഉപയോഗിക്കും, ഒരു പുതിയ ആപ്പ് വന്നാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. പക്ഷേ അതിന്റെ പിന്നിലുള്ള സെറ്റിംഗ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു പെർമിഷൻ എന്താണ് ചെയ്യുന്നതെന്നോ നമ്മുടെ പ്രൈവസി എങ്ങനെ സംരക്ഷിക്കാമെന്നോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ പേടിക്കേണ്ട ഒന്നല്ല, പക്ഷേ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട ഒന്നായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്സിൽ ഒളിഞ്ഞിരിക്കുന്ന യൂസ്ഫുൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓൺലൈൻ ലോകത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ മുതൽ അറിഞ്ഞിരിക്കേണ്ട വലിയ കാര്യങ്ങൾ വരെ സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രോഗ്രാമായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ആർജെ നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരികെ വരാം.

അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും ആക്റ്റീവ് ആണോ, അത് അപ്ഡേറ്റ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കാരണം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പല ഓൺലൈൻ സേവനങ്ങൾക്കും ഈ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പ്രധാനമാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് എല്ലായ്പ്പോഴും ആർടിഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ സംവിധാനത്തിലൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യം ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈസൻസിലെ മൊബൈൽ നമ്പർ ശരിയാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ വരുന്ന ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുന്നതിന് പകരം ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ സാരഥി പോർട്ടൽ വഴിയാണ് സേവനം ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം തുടർന്നും. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുനീതിയാണ്. അപ്പോൾ നമുക്ക് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഹാക്കർമാർ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇവർ ഹാക്ക് ചെയ്യുന്നതെന്ന് അല്ലേ. നിങ്ങളും ചിന്തിക്കാറുണ്ടായിരിക്കും. നമ്മൾ ഈ പല ഫോർവേഡ് മെസ്സേജും നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതായത് എന്തെങ്കിലും ഓഫറിന്റെ ഒക്കെ മെസ്സേജ് ഒക്കെ. ഈ ഒരു മെസ്സേജ് ഒരു ഹാക്കിംഗ് ആണ്, ഇതിന് ഫിഷിംഗ് എന്നാണ് ഹാക്കർമാർ പറയുന്നത്. ഇങ്ങനെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങ് ലോഗിൻ ആകും. ഉദാഹരണത്തിന് നിങ്ങൾ അധികം പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഇമെയിലും ഐഡിയും പാസ്വേഡും വെച്ച് അങ്ങ് ലോഗിൻ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫോണിലെ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെയിൽ ഐ ഡി വെച്ച് നമ്മൾ എന്തൊക്കെ ലോഗിൻ ആയിട്ടുണ്ടോ അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, കോൺടാക്ട് ലിസ്റ്റ്, ലൊക്കേഷൻ അങ്ങനെ എല്ലാം നമ്മൾ അലോ ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ മെയിൽ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ഹാക്കർമാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ തന്നെ അവതരിപ്പിക്കുന്ന ഗൂഗിൾ പാസ്വേഡ് എൻക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണം. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഗൂഗിൾ എടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമിന്റെ താഴെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും താഴോട്ട് വരുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് വരും, അതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. സെറ്റപ്പ് ഡിവൈസ് എൻസ്ക്രിപ്ഷൻ അങ്ങനെ ഓപ്ഷൻ വരും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വീണ്ടും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അതും കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റിംഗ് പാസ്വേഡ് എൻസ്ക്രിപ്ഷൻ എന്ന് കാണിക്കുക. ഇങ്ങനെ ലോഡിംഗ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ യു ആർ റെഡി എന്ന് കാണിക്കും, ഡൺ കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കും. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

നമ്മൾ പാട്ടുകളൊക്കെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ നിന്ന് കൂടെയുള്ള താർജ്യം നിതിനാണ്. നിങ്ങൾ രണ്ട് സിം ഉപയോഗിക്കുന്ന ആളാണോ എങ്കിൽ ഈ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും കേട്ടോ. നമ്മൾ പലരും രണ്ട് സിം ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ രണ്ടാമത്തെ സിമ്മിൽ ചിലപ്പോൾ കോളിനും SMS-നും മാത്രമായിരിക്കും നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ സിമ്മിന് ഡേറ്റ ഉൾപ്പെടുന്ന വലിയൊരു പ്ലാൻ റീചാർജ് ചെയ്യേണ്ടി വരുന്നത് ഒരു അധിക ചെലവായിട്ട് തോന്നാം. അപ്പോൾ ഇതിനൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രൈയുടെ പുതിയ വ്യവസ്ഥ പ്രകാരം ഡേറ്റ ആവശ്യമില്ലാത്ത ഉപഭോക്താക്കൾക്കായിട്ട് വോയിസ് പ്ലസ് SMS ഒൺലി പ്ലാൻ നൽകണം. അതായത് ഇന്റർനെറ്റ് ഡേറ്റ ഇല്ലാതെ കോളിനും SMS-നും മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക റീചാർജിംഗ് ഓപ്ഷൻ. ഇനി 30 ദിവസം, 56 ദിവസം, 48 ദിവസം തുടങ്ങിയ വിവിധ വാലിഡിറ്റി ഉള്ള വോയിസ് ആൻഡ് SMS ഒൺലി ഓപ്ഷൻ ലഭ്യമാകുന്ന രീതിയിലാണ് സംവിധാനം. ഇത് ദീർഘമായി ഉപയോഗിക്കണമെങ്കിൽ 365 ദിവസം വരെ വാലിഡിറ്റി ഉള്ള പ്ലാനുകളും ഉണ്ടാകും. അപ്പോൾ കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ രണ്ടാമത്തെ സിമ്മിൽ നിങ്ങൾക്ക് ഡേറ്റ ഉപയോഗിക്കേണ്ട എങ്കിൽ അതിനായിട്ട് ഡേറ്റ ഉൾപ്പെടാത്ത പുതിയ റീചാർജിംഗ് ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കോളിനും SMS-നും വേണ്ടി മാത്രമായിട്ട് നമുക്ക് ആ റീചാർജ് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് രണ്ട് സിം ഉപയോഗിക്കുന്നവർക്ക്, ഒരു സിം നാട്ടിലെ ഉപയോഗത്തിനും മറ്റൊന്ന് കോളിനും SMS-നും മാത്രം സൂക്ഷിക്കുന്നവർക്ക്, വിദേശ യാത്ര ചെയ്യുന്നവർക്ക് തുടങ്ങിയവർക്കൊക്കെ ഇതൊരു പ്രയോജനപ്പെടുന്ന ഒരു മാറ്റമായിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ സിമിനും പ്രത്യേക ഓഫറുകളാണ്. അതിന്റെ വാലിഡിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ ബെനിഫിറ്റ് എന്നിവ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലാൻസ് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ മറ്റ് ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായി തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പലപ്പോഴും ചെയ്യുന്നത് ഇതാണ്. ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ വൈഫൈ ഉണ്ടാകും, പാസ്വേഡ് കിട്ടും, കണക്റ്റും ചെയ്യും. പക്ഷെ ഒരു കാര്യം അറിയില്ല, ഈ വൈഫൈയുടെ മാക്സിമം റേഞ്ച് കിട്ടുന്നത് എവിടെയാണ്, അല്ലെ എവിടെ നിന്നാണ് ഏറ്റവും നല്ല സ്പീഡ് കിട്ടുക എന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയെന്ന് കരുതുക, അവിടെ ഫ്രീ വൈഫൈ ഉണ്ട്, നമ്മുടെ സിമ്മിന് അവിടെ റേഞ്ചും കിട്ടുന്നില്ല. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തു, പക്ഷേ വൈഫൈ റൗട്ടർ അല്ലെങ്കിൽ ആക്സസ് പോയിന്റ് ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണെങ്കിൽ കണക്ഷൻ വീക്ക് ആകാം, സ്പീഡും കുറയാം. അവിടെയാണ് വൈഫൈ എന്ന ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുന്നത്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യമായ ആക്സസ് കൊടുത്ത് ക്യാമറ ഓപ്പൺ ചെയ്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വൈഫൈ സിഗ്നൽ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയാണ് സിഗ്നൽ കൂടുതൽ ശക്തം, എവിടെയാണ് കുറവ്, ഏത് ഭാഗത്തേക്ക് മാറിയാൽ കൂടുതൽ നല്ല കണക്ഷൻ കിട്ടുമെന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ ആപ്പ് സഹായിക്കും. അതായത് വൈഫൈ പാസ്വേഡ് കിട്ടിയാൽ മാത്രം പോരാ, ആ വൈഫൈയുടെ നല്ല റേഞ്ച് കിട്ടുന്ന സ്ഥലം കൂടി കണ്ടെത്തണം. ഹോസ്പിറ്റലായാലും ഓഫീസ് ആയാലും ഹോട്ടൽ ആയാലും വലിയൊരു വീടായാലും വൈഫൈ ഏത് ഭാഗത്താണ് കൂടുതൽ നല്ല രീതിയിൽ കിട്ടുന്നത് എന്ന് കണ്ടെത്താനായിട്ട് വൈഫൈ പോലുള്ള ആപ്പുകൾ ഉപകാരപ്പെടും. അപ്പോൾ ഇനി വൈഫൈ കണക്ട് ചെയ്തിട്ട് നെറ്റിന് സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ള പരാതി വേണ്ട. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നെറ്റിന് സ്പീഡ് എവിടെ കിട്ടുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ഇത്തരത്തിലുള്ള ആപ്പുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

അങ്ങനെ നമ്മൾ തിരികെ വന്നിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. കൂടെയുള്ള ദർജനിതിനാണ്. ഇപ്പോൾ നമ്മൾ കേട്ട ഒരുപാട് ചെറിയ ചെറിയ ടെക് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ടെക്കി ടോക്കിൽ സംസാരിച്ചു. നമ്മൾ ദിവസവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ഫോണിലും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലും ഇന്റർനെറ്റിലും നമ്മൾ അറിയാതെ കിടക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് നമ്മുടെ സമയം ലാഭിക്കും, ചിലത് സുരക്ഷ കൂട്ടും, ചിലത് നമ്മുടെ ഡിജിറ്റൽ ലൈഫ് കുറച്ചുകൂടി എളുപ്പമാക്കും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, അതോടൊപ്പം നമ്മളും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ടെക് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവൂർ, കരുനാഗപ്പള്ളി.

0: ുള്ളിൽ കണ്ട് നിൻ കാണാത്തേൻ കൂടും കണ്ടേ
1: നീ
0: ഒരു സ്വപ്നം പോലെ

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ, കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

0: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആതിരയാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുത പ്രതിസന്ധിക്ക് ഒക്ടോബർ മുതൽ ആശ്വാസമാകുമെന്ന് KCB. വിവിധ കാലയളവുകളിലേക്കായി ഏർപ്പെടുത്തിയ വൈദ്യുതി വാങ്ങൽ കരാറുകളും നിലവിലെ ലഭ്യതയും കണക്കിലെടുക്കുമ്പോൾ വരും മാസങ്ങളിൽ വൈദ്യുത ക്ഷാമം ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന് പ്രതീക്ഷ. ആവശ്യകത ഉയരുന്ന പീക്ക് സമയത്തും അധിക വൈദ്യുതി ഉറപ്പാക്കാൻ കഴിയുന്നു എന്നതാണ് KCB യുടെ പ്രധാന ആശ്വാസം. ഡിസംബർ വരെ പ്രതിദിനം ഏകദേശം 4700 മെഗാവാട്ട് ലഭ്യമാകുമെന്നാണ് കണക്ക്. ആഭ്യന്തര ജലവൈദ്യുതി ഉത്പാദനത്തിലൂടെ 1750 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള 1800 മെഗാവാട്ട്, ദീർഘകാല കരാറുകളിലൂടെ ലഭ്യമാകുന്ന 600 മെഗാവാട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200 മെഗാവാട്ടും ഹ്രസ്വകാല കരാർ വഴി അടുത്ത വർഷം ജൂലൈ വരെ ലഭിക്കുന്ന 200 മെഗാവാട്ടും ഉൾപ്പെടെയാണിത്. ഡിസംബർ വരെ കേന്ദ്രത്തിൽ നിന്ന് അധിക വിഹിതമായി 150 മെഗാവാട്ടും ലഭ്യമാകും. ഇതിനു പുറമെ ഓരോ മാസത്തെയും ആവശ്യകത കണക്കിലെടുത്ത് പ്രത്യേക കരാറുകളിലൂടെയും വൈദ്യുതി ലഭ്യമാക്കുന്നുണ്ട്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ വൈകുന്നേരം 5 മുതൽ രാത്രി 10 വരെ 500 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുന്നതിനാണ് പ്രധാന കരാർ. പീക്ക് സമയത്തെ ആവശ്യകത നിറവേറ്റുന്നതിന് ഇത് സഹായകമാകും. ഒക്ടോബറിൽ വൈകുന്നേരം 6:30 മുതൽ അർദ്ധരാത്രി വരെ 88 മെഗാവാട്ടും നവംബറിൽ 240 മെഗാവാട്ടും ഡിസംബറിൽ 384 മെഗാവാട്ട് അധികമായി ലഭിക്കുന്നതിനും കരാറായിട്ടുണ്ട്. 1 സമ്മാനം 12 കോടി രൂപ ലഭിക്കുന്ന പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പന തിങ്കളാഴ്ച ആരംഭിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു KS അറിയിച്ചു. JA, JB, JC, JD, JE എന്ന 5 പരമ്പരകളിലായി പരമാവധി 45 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തുക. വിൽപ്പനയുടെ പുരോഗതി അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലാണ് ടിക്കറ്റുകൾ അച്ചടിക്കുക. 300 രൂപയാണ് ടിക്കറ്റിന്റെ വില. 2 സമ്മാനം 50 ലക്ഷം 10 പേർക്കും, 3 സമ്മാനം 5 ലക്ഷം 10 പേർക്കും, 4 സമ്മാനം 3 ലക്ഷം 5 പേർക്കും, 5 സമ്മാനം 2 ലക്ഷം 10 പേർക്കും, സമാശ്വാസ സമ്മാനം 4 പേർക്കും, 4 പേർക്ക് 1 ലക്ഷം രൂപ വീതവും, കൂടാതെ 5,000, 8,100 പേർക്കും, 1,000, 64,800 പേർക്കും, 500, 1,29,960 പേർക്കും, 300 രൂപ 1,40,400 പേർക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ്. നറുക്കെടുപ്പ് നവംബർ 28 ഉച്ചകഴിഞ്ഞ് 2 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നടക്കും. കുട്ടികളുടെ ആധാർ കാർഡിലെ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് 1 വർഷത്തേക്ക് കൂടി ആധാർ അതോറിറ്റി സൌജന്യമാക്കി. 7 മുതൽ 15 വരെ വയസ്സുള്ളവർക്ക് 2027 സെപ്റ്റംബർ 30 വരെ സൌജന്യമായി പുതുക്കാം. ഈ മാസം 30 വരെയാണ് നേരത്തെ അവസരം നൽകിയിരുന്നത്. രാജ്യമൊട്ടാകെ കോടിക്കണക്കിന് കുട്ടികളുടെ ബയോമെട്രിക് വിവരം പുതുക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കേരളത്തിൽ 10 ലക്ഷത്തോളം കുട്ടികൾ വിവരം പുതുക്കാനുണ്ട്. വിരലടയാളം, 2 കണ്ണിന്റെയും കൃഷ്ണമണിയുടെ അടയാളം, ഫോട്ടോ എന്നിവയാണ് സൌജന്യമായി പുതുക്കുന്നത്. കുട്ടികൾക്ക് മാതാപിതാക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം ആധാർ നൽകുന്നത്. കുഞ്ഞിന്റെ മുഖത്തിന്റെ ചിത്രം മാത്രമാണ് അപ്പോൾ എടുക്കാറുള്ളത്. 5 വയസ്സ് തികയുമ്പോഴാണ് വിരലിന്റെയും കൃഷ്ണമണിയുടെയും അടയാളം എടുക്കുക. കുട്ടികൾ വളരുമ്പോൾ ഇവയ്ക്ക് മാറ്റമുണ്ടാകുന്നതിനാലാണ് 15 വയസ്സിലും നിർബന്ധിത പുതുക്കൽ നടത്തുന്നത്. പുതുക്കിയില്ലെങ്കിൽ ഭാവിയിൽ ഒട്ടേറെ ബുദ്ധിമുട്ട് നേരിടും. നീറ്റ് ഉൾപ്പെടെ പരീക്ഷകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നിർബന്ധമാണ്. സ്കോളർഷിപ്പ്, മെഡിക്കൽ ആനുകൂല്യം, റേഷൻ തുടങ്ങിയവയ്ക്കും ആധാർ ബയോമെട്രിക് വിവരം കൃത്യമായിരിക്കണം. ബാങ്ക് അക്കൌണ്ട് തുടങ്ങുമ്പോഴും മൊബൈൽ ഫോൺ സിം കാർഡ് എടുക്കുമ്പോഴും വിരലടയാളം കൃത്യമായില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ആധാർ പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട്. പിഴ നൽകി വീണ്ടെടുക്കേണ്ടി വരും. ആധാർ സേവന കേന്ദ്രങ്ങൾ, സ്കൂളുകളിലെ ക്യാമ്പ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ പുതുക്കാം. പഴയ ആധാർ കാർഡുമായി കുട്ടി നേരിട്ടെത്തിയാൽ മതി. 2025 ഡിസംബർ 31 വരെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ വാർഷിക മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള തീയതി 31 ഒക്ടോബർ വരെ നീട്ടി. സംസ്ഥാനത്തെ 2-ാമത്തെ വലിയ മഴക്കാലമായി തുലാവർഷം ഒക്ടോബർ പകുതിയോടെ തുടങ്ങാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. അതേസമയം തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്ത് പിൻവാങ്ങൽ ഘട്ടത്തിലേക്കാണ് കടന്നതെങ്കിലും കേരളത്തിൽ നിന്നുള്ള പിന്മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമാണ് കാലവർഷത്തിന്റെ പിൻവാങ്ങൽ. 19 പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ചില ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങൽ ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. 23 ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നും ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങി. എന്നാൽ അതിനുശേഷം കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഉപദ്വീപിലേക്ക് പിൻവാങ്ങൽ പ്രഖ്യാപിച്ചിട്ടില്ല. മഴയുടെ തുടർച്ചയായ കുറവ്, അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയൽ, കാറ്റിന്റെ ദിശയിലെ മാറ്റം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് കാലവർഷത്തിന്റെ പൂർണ്ണ പിൻവാങ്ങൽ പ്രഖ്യാപിക്കുന്നത്. മധ്യകിഴക്കൻ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദങ്ങളാണ് നിലവിൽ കാലവർഷത്തിന്റെ പിൻവാങ്ങലിന് താൽക്കാലികമായി തടസ്സം നിൽക്കുന്നത്. വെള്ളിയാഴ്ചയോടെ പിൻവാങ്ങൽ പ്രക്രിയ വീണ്ടും സജീവമാകുമെന്നും 15 ഒക്ടോബർ കേരളത്തിൽ നിന്നടക്കം കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങുമെന്നും ഇതിന് തൊട്ടു പിന്നാലെ തുലാവർഷം തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ നിലവിലുള്ള വിലയിരുത്തൽ. കേരളം ഉൾപ്പെടുന്ന തെക്കൻ ഉപദ്വീപിലാണ് തുലാവർഷം പ്രധാനമായും അനുഭവപ്പെടുന്നത്. കാലവർഷം കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ മഴക്കാലവുമാണ് തുലാവർഷം. സാധാരണയായി ഒക്ടോബർ മധ്യത്തോടെ തുലാവർഷം ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രത്തിലെ ദീർഘകാല ശരാശരി സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ December 30 വരെ നീളുന്ന തുലാവർഷ കാലത്ത് ശരാശരി 491.9 മില്ലിലിറ്റർ മഴയാണ് കേരളത്തിൽ പെയ്യേണ്ടത്. കാലവർഷത്തിലെ വലിയ മഴക്കുറവിൽ വലയുന്ന സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ വരാനിരിക്കുന്ന തുലാമഴയിലാണ്. കഴിഞ്ഞ വർഷം തുലാമഴയിൽ 21% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലം നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും വേഗത്തിലാക്കണമെന്ന് വനിതാ ശിശു വികസന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മണ്ഡലത്തിൽ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി ആശ്രമം ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്താവുന്ന പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. പെരുമൺ തരിയൻമുക്ക്, പെരുനാട് റെയിൽവേ സ്റ്റേഷൻ, ഓവർബ്രിഡ്ജ് റോഡ്, കണ്ടച്ചിറ മുടന്തിയാർവിള ജംഗ്ഷൻ റോഡ് എന്നിവയുടെ BMBC പ്രവൃത്തികൾ തുടങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൊല്ലം നഗരത്തിലെ റോഡുകളുടെ ട്രീ ടാറിംഗ് വരുന്ന സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്താനുള്ള പ്രൊപ്പോസൽ തയ്യാറാക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2. കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
7: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം മണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുള്ള

0: ദേശീയപാത ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 LDF 15 വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കോട്ടയം തൃക്കൊടിത്താനത്ത് LDF സ്ഥാനാർത്ഥി മഞ്ജു സുജിത് 2140 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് പല്ലശനയിൽ LDFും തിരുവനന്തപുരം കല്ലറയിൽ UDFും ലീഡ് ചെയ്യുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
1: ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 12 UDFും 7 LDFും നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് 5 ഡിവിഷൻ UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. CPIMലെ SBG മോൾ 359 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിലെ ഒറ്റൂർ ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥി PB ബീന 925 വോട്ടിന് വിജയിച്ചു. പാലക്കാട് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ ഡിവിഷനിൽ CPIMലെ M തൌഷികയും ആലത്തൂർ ബ്ലോക്കിലെ അതിപ്പൊയ്കയിൽ CPIയിലെ രേഖാ സന്തോഷും തൃശൂർ വെള്ളാങ്ങൾ ൂർ ബ്ലോക്കിലെ എടത്തിരിഞ്ഞിയിൽ CPIയിലെ VR രമേശും തെരഞ്ഞെടുക്കപ്പെട്ടു. മാനന്തവാടി ബ്ലോക്കിലെ പള്ളിക്കൽ സീറ്റിൽ കോൺഗ്രസിലെ ലീലാ ഗോവിന്ദനും വടക്കഞ്ചേരി തളി ഡിവിഷനിൽ UDF സ്വതന്ത്രൻ രവീന്ദ്രനും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മുനിസിപ്പാലിറ്റി വാർഡിൽ മട്ടന്നൂരും ചിറ്റൂർ തത്തമംഗലത്തും LDFും ചാലക്കുടിയിൽ UDFും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ അയ്യപ്പൻകാവിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറയിലും UDFനാണ് ജയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ സംസാരിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നൽകുന്ന സംഭാവനകൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്ത മാസം 5 നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് പരിപാടിയിൽ അധ്യക്ഷനായി. 7 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6 ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോടും CBSEയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, V മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 6 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ 3 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കുന്ന നയം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ CBSEയോട് സുപ്രീംകോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ സംരംഭകത്വ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 April 8 PM മുദ്രാ യോജനയ്ക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ യുവജനങ്ങളിൽ സ്വയം പര്യാപ്തതയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിന് മുദ്രാ യോജനയിലൂടെ സാധിച്ചു. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിനായി 6 മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മോണിറ്ററിംഗ് കമ്മിറ്റി ചുരുങ്ങിയത് മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തണമെന്ന് കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. തണൽമരങ്ങൾ നടാൻ ഫലപ്രദമായ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്മിറ്റിയുടെ കൺവീനറായ പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സ്വീകരിച്ച നടപടികൾ 3 മാസത്തിനുള്ളിൽ കമ്മീഷനെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ചൂട് പ്രതിരോധിക്കാൻ മരങ്ങൾ നടണമെന്നും സുരക്ഷയുടെ പേരിൽ തണൽ മരങ്ങൾ മുറിക്കുന്നത് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ.
0: സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും കൃത്യസമയത്ത് ചികിത്സ തേടാനും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപായ ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും തയ്യാറായാൽ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന 75% ഹൃദ്രോഗങ്ങളും തടയാനാകുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും.
0: രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ച് 146,000 കിലോമീറ്ററിൽ അധികമായതായി കേന്ദ്ര സർക്കാർ. 2014 ഇത് 91,000 കിലോമീറ്ററായിരുന്നു. ദ്രുതഗതിയിലുള്ള ഈ വികസനം കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും വിപണികളിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുകയും വേഗത്തിലുള്ള ചരക്കുനീക്കത്തിന് സഹായിക്കുകയും ചെയ്തതായി മന്ത്രാലയം വ്യക്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട ചരിത്രം കുറിച്ചു. ഷൂട്ടിംഗ് വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. നീരു, മനീഷ കീർ, ആഷിമ അഹ്ലാവത്ത് എന്നിവരുടെ സംഘമാണ് മെഡൽ കരസ്ഥമാക്കിയത്. 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി നിലവിൽ 11-ാം സ്ഥാനത്താണ് ഇന്ത്യ. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹ ചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നമീനാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. രാഷ്ട്രീയ പരാജയം മറയ്ക്കാൻ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നതായും അദ്ദേഹം ആരോപിച്ചു. അപൂർവ രോഗങ്ങളുടെ നിന്നും മറ്റ് 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും അവയുടെ ഘടകങ്ങൾക്കുമേൽ തീരുവ ചുമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ, മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരമാരംഭിച്ചു. സെൻസെക്സ് 120 പോയിന്റ് കുറഞ്ഞ് 72,652-ലും നിഫ്റ്റി 32 പോയിന്റ് താഴ്ന്ന് 22,749-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 ഇടത്ത് UDFനും 15 ഇടത്ത് LDFനും വിജയം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ 61% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഇന്ന് ലോക ഹൃദയ ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സുവർണ നേട്ടം. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരു ധാണ്ട. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 LDFന് 15 വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 17 LDF 15 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലെ കുറ്റിച്ചിറ വാർഡിലും UDFനാണ് വിജയം. പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡിലും കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡിലും LDF വിജയിച്ചു. തൃശൂർ ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ UDFനാണ് വിജയം. 3 ജില്ലാ ഡിവിഷനുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം തൃക്കൊടിത്താനം ഡിവിഷനിൽ LDF വിജയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷനിൽ UDFനാണ് വിജയം. പാലക്കാട് പല്ലശ്ശന ഡിവിഷനിൽ LDF ലീഡ് ചെയ്യുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 13 UDFഉം 7 LDFഉം നേടി. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 LDFഉം 1 UDFഉം 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ 2 ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ സമുദ്രനയ കാഴ്ചപ്പാടുകൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തിൽ പങ്കുവയ്ക്കും. സംയുക്ത സേനാ മേധാവി, നാവിക കരസേനാ മേധാവിമാർ തുടങ്ങിയവരും കമാൻഡർമാരുമായി സംവദിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവികസേന നൽകുന്ന സംഭാവനകൾ 3 സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ ആരംഭിക്കുന്ന G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അടുത്തമാസം 5 നീളുന്ന സന്ദർശനത്തിൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ എന്നിവർക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിലാകും കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിർമ്മാണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ തലവന്മാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സംരംഭകത്വ പ്രോത്സാഹനത്തിനായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഇതിനുവേണ്ട സാമ്പത്തിക പിന്തുണ ഉറപ്പുവരുത്തുന്നതിനുമാണ് 2015 നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതിലൂടെ വലിയ മാറ്റങ്ങൾക്കാണ് പദ്ധതി വഴി തുറന്നത്. തുടക്കത്തിൽ 10 വരെയായിരുന്ന വായ്പാ സഹായം 2024 ഒക്ടോബർ മുതൽ 20 രൂപയായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെയുള്ള വായ്പകളിൽ 68% സ്ത്രീകൾക്കും 51% SC OBC സംരംഭകർക്കുമാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്താനും ഈ സുപ്രധാന പദ്ധതിയിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങൾ തടയേണ്ടതിനെക്കുറിച്ചും അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയദിനമായി ആചരിക്കുന്നത്. ഒരു ഹൃദയത്തുടിപ്പും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ ഹൃദയദിന പ്രമേയം. ഹൃദ്രോഗ സൂചനകൾ തുടക്കത്തിലെ തിരിച്ചറിയുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുക, കൃത്യസമയത്ത് ചികിത്സ തേടുക എന്നിവയുടെ പ്രാധാന്യം ദിനം ഓർമ്മപ്പെടുത്തുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീകരവാദത്തോട് എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രഹാർ ദേശീയ ഭീകരവിരുദ്ധ നയം സംബന്ധിച്ച ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5 സ്വർണം. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസ് വ്യക്തിഗത ട്രാപ്പ് ഷൂട്ടിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് നീരു. വനിതകളുടെ ട്രാപ്പ് ടീം ഇവന്റിൽ നീരു ധാണ്ട, ആഷിമ അഹ്ലാവത്, മനീഷ കീർ സഖ്യം വെള്ളി നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 5 സ്വർണവും 21 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 47 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൃത്യമായ സമീപനത്തിലൂടെ കർഷകർക്ക് ആത്മവിശ്വാസം പകരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന പ്രഭാരിമാരുടെയും സഹപ്രഭാരിമാരുടെയും യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. പുതിയ പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16 നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് മട്ടന്നൂരിനടുത്തുള്ള കോട്ടയം കോവിലകത്തെ വീര കേരളവർമ്മ എന്ന കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
0: 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് അയച്ചു നൽകിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു 19 രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പ്രത്യേക മരുന്നുകൾക്കും ഘടകങ്ങൾക്കും മേൽ തീരുവ തുച്ഛമത്തില്ലെന്ന് അമേരിക്ക. വന്ധ്യതാ ചികിത്സ, കോശ ചികിത്സ, ജീൻ ചികിത്സ എന്നിവയ്ക്കുള്ള മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. പേറ്റന്റുള്ള ചില മരുന്നുകളുടെയും അവയുടെ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് ഇന്നു മുതൽ 100% തീരുവ ചുമത്താനുള്ള നീക്കത്തിനിടെയാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അടുത്ത 3 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 353 ഇടിഞ്ഞ് 72,417, നിഫ്റ്റി 92 നഷ്ടത്തിൽ 22,688 വ്യാപാരം തുടരുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ് 1,09,120, ഗ്രാമിന് 13,640 വില. October 1 രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായതിന് ശേഷമേ സംസ്ഥാനത്തെ ട്രഷറികളിൽ പെൻഷൻ സേവിംഗ്സ് ബാങ്ക് ഇടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. September 30 ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതിനാലാണ് കാലതാമസം. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 18 LDFന് 15 വിജയം. നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. G20 വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെത്തും. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്പ് ഷൂട്ട് ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനായി 3 ടണ്ണോളം ക്ഷയരോഗ പ്രതിരോധ മരുന്നുകൾ അയച്ചു നൽകി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, നമ്മുടെ അരളിത്തറയിലെ ഗൗരിക്കുട്ടി ഇപ്പൊ എന്ത് പണിക്കാ പോകുന്നത് ചേട്ടൻ അറിഞ്ഞു?
1: പിന്നെ എനിക്ക് ഗൗരിക്കുട്ടിയുടെ കാര്യം തിരക്കല്ലേ.
0: ഗൗരിക്കുട്ടിയും മരുമോളും തമ്മിൽ ഇപ്പൊ വഴക്കൊന്നും ഇല്ല.
1: അവര് വഴക്കിടും, പിറ്റേ ദിവസം വന്നാവും. അത് പണ്ടേ ഉള്ള നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.
0: ഇനി നാട്ടുകാരാ കാര്യം മിണ്ടത്തേ ഇല്ല. ഗൗരിക്കുട്ടി രാവിലെ ഭക്ഷണം കഴിഞ്ഞാ വീട്ടിൽ നിന്ന് അങ്ങിറങ്ങി പോകും.
1: മോടെ വീട്ടിൽ പോകുമായിരിക്കും.
0: എല്ലാവരും അങ്ങനെ ആദ്യം വിചാരിച്ചത്, രാവിലെ പോകും വൈകിട്ട് വരും, ആരേലും ചോദിച്ചാ ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും.
1: ഓ, വൈകിട്ട് പണിയും കഴിഞ്ഞ് മോൻ എത്തുമ്പോ ഗൗരിക്കുട്ടി വന്നാ മതി, പിന്നെ വടക്കും നടക്കത്തില്ല.
0: ഗൗരിക്കുട്ടി ട്രാൻസ്പോർട്ട് ബസ് കയറി അങ്ങ് പോകും, കാശ് കൊടുക്കണ്ടല്ലോ.
1: അപ്പൊ ഭക്ഷണം കഴിക്കണ്ട ഉച്ചക്ക്?
0: ചേട്ടാ പോകുന്നത് സപ്താഹം നടക്കുന്നിടത്താ. അപ്പൊ പിന്നെ ഭക്ഷണ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ.
1: താനിതെങ്ങനെ അറിഞ്ഞ്?
0: നമ്മുടെ മൈക്ക് സെറ്റുകാരൻ വേണു ഇവിടെ വന്നിരുന്ന് പറഞ്ഞു. അവൻ ഏതെല്ലാം ക്ഷേത്രത്തിൽ മൈക്കുമായിട്ട് പോന്നോ അവിടെ എല്ലാം ഗൗരിക്കുട്ടി കാണുവന്നു.
1: അത് നല്ല പരിപാടിയാണല്ലോ.
0: വായനക്കാരോട് ഏതെല്ലാം ക്ഷേത്രത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലുണ്ടെന്ന് ചോദിച്ചറിയും.
1: ഗൗരിക്കുട്ടിയുടെ മോൻ അറിഞ്ഞായിരുന്നു.
0: അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞാലും അവൻ മിണ്ടത്തില്ല, വീട്ടിലെ വഴക്കൊഴിവാകത്തില്ലയോ.
1: സാധാരണ ഗൗരിക്കുട്ടി എവിടെ പോയാലും ഇവിടെ ഒന്നും നീക്കും, പോണ എവിടെയാണോ എന്തിനാണെന്നും പറയും. ഇപ്പൊ അവൾ ഈ കട മുന്നിലൂടെ വന്ദേഭാരത് ട്രെയിൻ പോണ സ്പീഡില്ല പോണത്.
2: പഞ്ചസാര കുറച്ചൊരു ചായതാ.
0: നിനക്ക് ഷുഗർ തുടങ്ങി പോടാ ബിനു.
2: ചെറുതായിട്ട്
1: ഇന്നലെ ഒരു കാറിനകത്ത് കുറച്ചു പേര് നിന്റെ അയലത്ത് താമസിക്കുന്ന തമ്പിയുടെ വീട് ചോദിച്ചു വന്നായിരുന്നല്ലോ.
0: എന്താടാ ഒരു ചിരി?
2: ഞാൻ ആക്കാര് അമ്മാവനോട് പറയാനാ വന്നത്. കാറിനകത്ത് വന്നതേ അന്യ ആൾക്കാരും അല്ല, തമ്പിച്ചേട്ടന്റെ മരുമോന്റെ വീടിനടുത്തുള്ള പൊതുപ്രവർത്തകരാ.
0: അല്ലേ, ഹരിപ്പാട്ട് ഭാഗത്തുള്ള പൊതുപ്രവർത്തനമൊക്കെ തീർന്നോ?
2: തമ്പിച്ചേട്ടന്റെ മരുമകനെ പഞ്ചായത്ത് മെമ്പർ അല്ലയോ?
1: എനിക്കറിയാം.
2: ഡീസന്റ് കക്ഷി അമ്മാ വാങ്ങിയത്.
1: ആ കൊച്ചിനും ആ വീട്ടുകാരെയും ഒക്കെ എനിക്ക് പണ്ടേ അറിയാം. നല്ല അന്തസ്സുള്ള പൊതുപ്രവർത്തകരാണ്.
0: തമ്പിയുടെ മോക്ക് വിവാഹാലോചന വന്നപ്പോ ചേട്ടനോടാ വന്ന അഭിപ്രായം ഒക്കെ ചോദിച്ചത്.
1: ഒന്നും ആലോചിക്കണ്ട, ധൈര്യത്തിൽ നടത്തിക്കൊള്ളാൻ ഞാൻ പറയുകയും ചെയ്തു.
0: ഇപ്പൊ എന്താ പ്രശ്നം വലുതും ഉണ്ടായോ?
2: അവിടെ ഒരു പ്രശ്നവും, പ്രശ്നം ഉണ്ടാക്കിയതേ ഈ തമ്പിച്ചേട്ടന.
1: എന്തുവാടാ വളച്ചൊടിക്കാ കാര്യം കൊണ്ട് പറയേണ്ടിയിരിക്ക.
2: അമ്മാവ, നമ്മടെ വളവിന്റെ അയ്യത്തെ ദാമോദരൻ ചേട്ടന്റെ മകൻ ഐടി ഒക്കെ കഴിഞ്ഞ് നിക്കുമല്ലയോ?
1: ആ, ഒന്ന് രണ്ടു കൊല്ലം അപ്രന്റീസും കഴിഞ്ഞാ നിക്കുക.
2: ആ, സുഖവും എങ്ങാണ്ട് ജോലി മേടിച്ചു കൊടുക്കാന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞ്.
0: പിന്നെ തമ്പിയുടെ പോക്കറ്റ് കിടക്കുമല്ലയോ ജോലി?
1: ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞതേ ഉള്ളോ അതോ കാശ് വല്ലതും മേടിച്ചോ?
2: ആ, അതൊന്നും എനിക്കറിഞ്ഞൂടെ.
0: മരുമോൻ പാർട്ടിക്കാരനല്ലയോ, മരുമോനെ കൊണ്ട് സ്വാധീനിപ്പിച്ച് മേടിച്ചു കൊടുക്കാനായിരിക്കും.
2: അമ്മാവിക്കെന്താ ആ പുള്ളിക്കാരന്? ഇതൊന്നും അറിയത്തില്ല. സുഗുവിന്റെ അച്ഛനെ ഒരു ദിവസം അടിച്ച് വിറ്റാട്ടിരുന്ന പറഞ്ഞതാ മോന് ജോലി തമ്പി അദ്ദേഹം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു.
1: അത് ശരി.
2: കേട്ടോണ്ടിരിക്കുന്നവരെ ഓരോരുത്തർ സംശയം ചോദിച്ച് അതിനെല്ലാം സുഗുവിന്റെ അച്ഛൻ മറുപടിയും പറഞ്ഞു.
1: അത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ചെവിയിൽ എത്തി കാണും.
2: എത്തി. അവസാനം തമ്പി ചേട്ടന്റെ മരുമോന് പറഞ്ഞു.
0: അതായിരിക്കും പാർട്ടിക്കാര് വന്നത്.
1: എടാ, നീ ഇതെങ്ങനെ അറിഞ്ഞു?
2: നമ്മുടെ തമ്പിച്ചേട്ടന്റെ വീട്ടിൽ രാവിലെ സഹായിക്കാൻ വരുന്ന സുശീല ചേച്ചി ഇല്ലയോ, ചേച്ചി വീട്ടിൽ വന്ന് പറഞ്ഞതാ വന്നവര് ചൂടായിട്ട് സംസാരിച്ചെന്ന്.
0: ഈ തമ്പി എന്തൊരു തറപ്പണിയാ കാണിച്ചത്.
2: അമ്മാവി, സുഖം ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു റാങ്ക് ലിസ്റ്റ് പേരുമില്ല, പിന്നെ എങ്ങനെ ജോലി കൊടുക്കുമെന്നാ?
0: 290 സുഖുവിന്റെ അച്ഛന് വാങ്ങി കൊടുത്താൽ അറിയാം കാശ് എത്ര കൊടുത്തെന്ന്.
2: ഇപ്പൊ അവനെ തമ്പിച്ചേട്ടൻ വീട്ടിന്റെ വെളിയിലോട്ട് പോലും ഇറങ്ങുന്നില്ല.
0: ഇറങ്ങണ്ട. അന്യായമായ കർമ്മങ്ങൾ കാട്ടിയാൽ കാണാമറയത്ത് അലം കഴിക്കാം.

അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം.

0: ചാലക്കപ്പള്ളി എ.എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ.ആർ വീണ്ടും എ.എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ.എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ശ്രീചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി
1: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

Mani pani sa

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
3: ണോ അലക്കത്തിട്ട് വീണ്ടും കസവണി തട്ട്.

0: ചാലക്കപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: You're listening to Enter Radio 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

ഇടവേളയിൽ എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്രയാണ് കൂടെയുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോടൊപ്പം ഗാനമഞ്ചരിയിൽ കൂടെ ചേരുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഗാനമഞ്ചരിയുടെ യാത്രയിൽ ഞാനും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 9544740912. സെയിം നമ്പർ മെസ്സേജ് അയക്കാം, വാട്സപ്പ് ആക്റ്റീവ് ആണ്. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളോടുകൂടി നമുക്ക് തുടങ്ങിയാലോ? കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.2.

0: തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത്. ആതിരയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതില്ലാത്തൊരു ജീവിതവും ഇല്ല. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. വേറൊന്നുമല്ല, ഇന്ന് ലോക ഹേർട്ട് ഡേ ആണ്. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടായാലോ നമുക്ക് ഇന്നത്തെ പാട്ട്. അപ്പോൾ വേഗം വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ, നിങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ച് തരാൻ ഞാൻ റെഡിയാണ്. 9544-7001-2. നമുക്ക് ആദ്യത്തെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വെള്ളിത്തിര സിനിമയിലെ ഹൃദയസഖി എന്ന ഗാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് മറ്റാർക്ക് വേണ്ടിയിട്ടല്ല, പ്രിയപ്പെട്ട വൈഫിന് തന്നെയാണ്. നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ ഒരു കോളറുമുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ദീപിക എന്നാണേ.
0: ദീപിക, എവിടുന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ കരുനാഗപ്പള്ളി.
0: എന്ത് ചെയ്യുന്നു ദീപിക?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ആണോ? ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് വേണ്ടത്?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ദ്രപ്രസ്ഥ എന്ന സിനിമയിലെ തങ്കത്തിങ്കൾ എന്നുള്ള പാട്ടാണ്.
0: പാട്ട് കേൾക്കാം കേട്ടോ. നമുക്ക് എന്തായാലും രണ്ട് പാട്ട് കേൾക്കാനുള്ള സമയമാണ്, കേട്ടിട്ട് തിരികെ വരാം.

0: വെൽക്കം ബാക്ക് ടു എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലെ നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പാട്ടുകൾ കേൾക്കാൻ വിളിക്കേണ്ട നമ്പർ 9544740912. നമുക്ക് നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്, ആരാണ് അയച്ചേക്കുന്നത് നോക്കാം. അയച്ചേക്കുന്നത് ദേവുവാണ്. ദേവുവിന് കറുപ്പിനഴക് ഓ ആ പാട്ട് വെച്ചാണോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കപ്പം അത് കേൾക്കാം. കൂടെ തന്നെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ സന്ധ്യ ആണ് സംസാരിക്കുന്നത്.
0: സന്ധ്യ എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നേ.
0: ചെന്നൈയിൽ നിന്നോ? സന്ധ്യ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് പാട്ട്?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്.
0: ഏത് പാട്ടാണ് വേണ്ടേ?
1: വിജയ് പാട്ട്. ഇന്നിസേ പാടി വരും.
0: അപ്പൊ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വിളിക്കുക, ഞാൻ പാട്ട് വെച്ചു തരാം. ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു,
0: താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ചെന്നൈയിൽ നിന്ന് സന്ധ്യ ആയിരുന്നു. ഓൺലൈനായി ഒരുപാട് പേര് നമ്മളെ കേൾക്കാറുണ്ട്, നമ്മുടെ പ്രോഗ്രാമൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ലോകത്തെവിടെ പോയാലും നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാൻ സാധിക്കും. ഗൂഗിൾ എൻ റേഡിയോ .com സെർച്ച് ചെയ്താൽ മതി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രാജേഷ് വിജയ്, പ്രദീപ് ബാബു, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവരുടെ മനോഹരമായ പാട്ടാണ് നമ്മൾ കേട്ടത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് മോഹൻ സിതാരയാണ്. ഇനിയും നമുക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കാനുണ്ട്. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ആതിരയാണ് കൂടെയുള്ളത്. ദേ നമുക്ക് അടുത്ത കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ശാന്തിനി.
0: ശാന്തിനി, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ പുതിയകാവ്.
0: പുതിയകാവ്, ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്?
1: എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്.
0: അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയുടെ പേരെന്താണ്?
1: അമ്മയുടെ പേര് ശാന്തി.
0: ശാന്തി, ആ ശാന്തിനിയും ശാന്തിയും അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മളെന്ന സിനിമയിലെ എന്നെ അമ്മ ഒന്ന് കാണാൻ ആ പാട്ടാണ്.
0: ഓ, തീർച്ചയായിട്ടും അയച്ചു തരാം. ഒപ്പം നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. മാളവികയാണ് അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത്. ഹസ്ബൻഡ് ശരണിന് വേണ്ടിയിട്ടാണ് അല്ലിയാമ്പൽ പൂവേ എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ കേൾക്കാം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവൂർ, കരുനാഗപ്പള്ളി.

0: എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലാണ്. ഒപ്പമുള്ളത് ആതിരയാണ്. പാട്ടുകൾ കേൾക്കാൻ വിളിക്കേണ്ട നമ്പർ 9544709012. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചു തരാൻ ഞാൻ റെഡിയാണ്. നമുക്കൊരു കോൾ ഉണ്ട്, ഇതാരാണ് സംസാരിക്കുന്നത് നോക്കാം. ഹലോ
1: ഹലോ,
0: ആ ഇതാരാണ് സംസാരിക്കുന്നത്?
1: ആ
0: ലതിക, ഏത് പാട്ടാണ് വേണ്ടത്? ആ ഓക്കെ ഓക്കെ അമ്മേ, തീർച്ചയായിട്ടും വെച്ചുതരാം. ആ ഓക്കെ ആ ഓക്കെ ഓക്കെ. കല്ലടയിൽ നിന്ന് ലതികയമ്മയാണ് വിളിച്ചത്. അപ്പോൾ ലതികയമ്മയ്ക്കും കുടുംബത്തിനും ഈ മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ആരാന്ന് നോക്കാം. ഓമിനയാണ്, ഓമിനയുടെ ഹസ്ബൻഡ് ബാബുവിന് വേണ്ടിയിട്ട് 1000 കണ്ണുമായി എന്ന പാട്ട് ചോദിച്ചിരിക്കുകയാണ്. 1000 കണ്ണുമായി എന്ന പാട്ട് ചോദിച്ചിരിക്കുകയാണ് ഓമന. അപ്പൊ നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം.

0: லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: തിരികെ വരാം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടും പറച്ചിലുമായി നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ
3: ഉഷയമ്മ. എവിടുന്നാണ് സംസാരിക്കുന്നത്?
4: ഞാൻ പുതിയ സെറ്റിൽ നിൽക്കുക.
3: ആ, സൊസൈറ്റിയിൽ. അപ്പൊ
4: ഞാൻ പറഞ്ഞത്
3: പുതിയ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടാണോ ഇന്ന് പാട്ട് വേണ്ടത്? ഉഷയമ്മ, ഏത് പാട്ടാണ് വേണ്ടത്? കലാഭൂമിയുടെ പാട്ടാണ് നമ്മുടെ ഉഷയമ്മ ചോദിച്ചിരിക്കുന്നത്. എന്റെ അമ്മായിയുടെ മോളെ, ആ പാട്ടാണോ വേണ്ടത്? ആ, ശരി ശരി ശരി, തീർച്ചയായിട്ടും വെച്ചേരാ. വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്കിത് ആ ഒരു മെസ്സേജും കൂടിയുണ്ട്. കൊല്ലത്ത് നിന്ന് ബാബുരാജൻ ചേട്ടനാണ് അയച്ചേക്കുന്നത്. ചേട്ടന് ഇനി ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രിക എന്ന പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞേക്കുന്നു. നമുക്കപ്പോൾ കേൾക്കാം.

0: കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം ഗംഭീര ഡിസ്കൗണ്ടുകൾ കിടിലൻ ഓഫറുകൾ നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം ഇനി വൈകേണ്ട മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം ആറ്റിങ്ങൽ പാരിപ്പള്ളി കരുനാഗപ്പള്ളി ക്ലാപ്പന ഹരിപ്പാട് കറ്റാനം
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ
3: താൻ എന്റെ ഒപ്പം പാടോ എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള് BSA ഹീറോ ഹെർക്കുലീസ് റോഡിയോ റാലി ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന് പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട് സിറാജ് സൈക്കിൾ മാർട്ട് മാർക്കറ്റ് റോഡ് പുതിയകാവ് കരുനാഗപ്പള്ളി
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ
6: തിരികെ വരാം. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനപഞ്ചരിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പാട്ട് വെച്ചു തരാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 9544740912. അപ്പോൾ വേഗം വിളിക്കൂ. നമുക്കിപ്പോ ഒരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
7: ഹലോ, വിജയൻ വെട്ടമുക്ക് തയ്യക്കട.
6: ഓക്കെ, വിജയൻ ചേട്ടന് ഏത് പാട്ടാ വേണ്ടത്?
7: എനിക്ക് നാട്ടുപക്ഷ
6: നല്ലൊരു പാട്ടാണ് വിജയൻ ചേട്ടാ. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ വിജയൻ ചേട്ടനും വിജയൻ ചേട്ടന്റെ കടയിലേക്ക് വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
7: ഓക്കെ.
6: കൂടാതെ ചേരാവളിയിൽ നിന്ന് ശിവൻ ചേട്ടന് ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞേക്കുന്ന പാട്ട് മെല്ലെയൊന്നു പാടി നിന്നെ ഞാൻ ഉണർത്തി ഓമലേ എന്ന ഗാനമാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലാണ്. ഒപ്പമുള്ളത് ആതിരയാണ്. നമുക്ക് ഒരു കോളും കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ആതിനാട്.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഒരു നുള്ളു കാക്കപ്പൂ കടം തരാം, ഒരു പോലെ തുമ്പപ്പൂ പകരം തരാം. അത് പുതിയ സിനിമയ്ക്കത്തെ പാട്ട് കേട്ടോ.
0: നമുക്കപ്പോൾ കേൾക്കാം.
1: ഞാൻ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ടി വി മുഹമ്മദ് വടക്കേ വാഴ, പാലക്കാട്.
0: ഓ, തീർച്ചയായിട്ടും നമുക്ക് പാട്ട് വെച്ചു തരാം.

തിരികെ വരാം. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ നമ്മള് സാങ്കേതിക തടസ്സം കാരണം നമുക്ക് ഒരു കോൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊരു കുട്ടിയായിരുന്നു വിളിച്ചത്. അവക്ക് ആ പാട്ട് നമ്മൾ പിന്നൊരു ദിവസം വെച്ചു കൊടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ പാട്ടും പറച്ചിലൊക്കെ അവസാനിക്കാൻ സമയമായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാളെ 4 മണിക്ക് നമുക്ക് വീണ്ടും ഗാനമഞ്ജരിയിലൂടെ കണ്ടുമുട്ടാം. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: പതിനെട്ടിടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. 2 സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ് കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24ാം വാർഡ് UDFഉം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFഉം നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5 ഇടത്ത് LDFഉം 2 ഇടത്ത് UDFഉമാണ് ജയിച്ചത്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ 5 തെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും UDFൽ നിന്നും LDF പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 ഇടത്ത് UDFഉം 9 ഇടത്ത് LDFഉമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് LDFൽ നിന്നും UDF പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ UDFൽ നിന്നും LDFഉം പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ

0: വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് ഡിഎംഒമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഡിഎംഒ വഴി ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമവുമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. കെഎംആർസിഎല്ലുകാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് കെഎസ്ഇബി. വൈകുന്നേരം 6:45 രാത്രി 12 മണിക്കുമിടയിലായിരിക്കും നിയന്ത്രണം. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മെറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 സ്വർണം നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 മീറ്ററിലും 1,500 മീറ്ററിലും വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3 മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടെയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 കോടി അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്താണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൌകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ വൈകിട്ട് 6:30 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപ ും ഈടാക്കുക.
0: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടിനായരുടെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ BB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72529, നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1920 രൂപയും ഗ്രാമിന് 13640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ഒരു തുടർ പ്രക്രിയയാണ്, മനോഹരമായൊരു സഞ്ചാരമാണ്. പുതിയ പുതിയ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകളും അതോടൊപ്പം തന്നെ സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളിലൂടെയുമാണ് ജീവിതം കടന്നു പോകുന്നത്. ജീവിതത്തിൽ എന്നു വരെ പഠിക്കണം എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഉത്തരം സിമ്പിളാണ്. ജീവിതം ഓരോ നിമിഷവും നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എന്തിനു നാം പഠിക്കാതിരിക്കണം? അല്ലെങ്കിൽ പുതിയ പുതിയ പാഠങ്ങൾക്ക് മുമ്പിൽ നാം പഠിക്കുന്നില്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഓരോ പേജുകളും ഓരോ അധ്യായങ്ങളും പഠിക്കാതെ കടത്തിവിടുന്ന ഒരു വിദ്യാർത്ഥിയുടെ മണ്ടത്തരം പോലെ മൂഢമായി പോകും നമ്മുടെ ജീവിതവും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഓരോ സംഭവങ്ങളെയും ഓരോ ആളുകളെയുമൊക്കെ ഓരോ നിമിഷവും നാം മനസ്സിലാക്കിയും പഠിച്ചും തന്നെ പോകണം. പഠിപ്പിക്കുന്നിടത്തോളം കാലം പഠിക്കാതിരിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമല്ലല്ലോ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.